0: ഇവിടെ പെട്ടെന്ന് അറിവ് ടോബി ഉടെ അമ്മരു ശിരോഹനുവിന്നിറിനത്തുങ്ങുല്ലാങ്ങുയോ ഹരിമാർ നേറുക ഉപനിപ്പു 9:37 ഗുണ്ണിങ്ങനി കണ്ണോ വാച്ചിങ്ങമാൻ ലുഗു നാരപ്പുശി കൊല്ലുന്നേ തുങ്ങശുറ്റിയാവത്തി ഉദ്വാ ഉല്ലാങ്ങുയോ താന്ന ശിതങ്ങ തികത്താരു വരുവാനും കരുണ്ണി നുവുയകളെ 30 മിനിഗുണ്ണിയുള്ള അനുറിങ്ങ 1:20 കൂണിങ്ങ 13 കിമ്മിറു ഉദ്ദ നുവുയനേർത്തു സുഖിന്നപ്പടുനിരു നുവുയ വഡുനി അനുറിങ്ങ 1:20 20 കൂണിങ്ങ 16 കിങ്ങേ സുഖിന്നപ്പടുനി നുവുയ വഡുനി അനുറിങ്ങ പിങ്ങന്നയാക്തുമി 20 കൂണിങ്ങ 13 പന്നത്തു ഉദ്ദുമി സുഖിന്നർ നേർത്തു അനുറിങ്ങ പിങ്ങന്നത്തുമി 20 കൂണിങ്ങ 11 ക്രിക്കറ്റ് ജോ ശിരൽ ദെറുന്നേർത്തു ഉള്ള നുവയ വരലുണി 30% ശിരൽ ദെറുന്ന സിമിരുണി അനുറിങ്ങ 1:20 കൂണിങ്ങ 6 കഞ്ഞത്തുവാപ്പിക് ഉദ്ദ ശിരൽ ദെറുന്നേർത്തു ശിരക്കിരുന്നുനി അനുറിങ്ങ 1:30 50 പിങ്ങന്നയാക്തുമി 30 50 70 ഉക്കൂണിങ്ങ 5 മിറ്റിമുട്ടടിക് ഉദ്ദുമി നുവുയ നേർത്തു ശിരക്കിരുന്നുനി ആക്കീല ശിരൽ ദിരൽ ദുനി ഉന്നുഷ ഉക്കൂണിങ്ങ 9 ഇപ്പ്യാജു ഉദ്ദുമി നുവുയ നേർത്തു ശിരൽ ദിരൽ ദുനി ഉള്ള അനുറിങ്ങ 9 ശിഖിന്നപ്പടുനി നുവുയ വല്ലുനി 30% ശിരൽ ദിറുന്നു ഉന്നുഷോയു അനുറിങ്ങ 1:20 20 കൂണിങ്ങ 11 ശനിറയക് ഉദ്ദുമി ശിഖിന്നികളെ നേർത്തു അനുറിങ്ങ 1:20 20 ഉക്കൂണിങ്ങ 9 ശനിക്കിടുവ ഉദ്ദുമി ശിഖിന്നികളെ നേർത്തു അനുറിങ്ങ കനന്നയാക്തുമി 20 ഉക്കൂണിങ്ങ 18 കൗശുയിട്ടു ഉദ്ദുമി ശിരൽ ദെ നേർത്തു അനുറിങ്ങ കനന്നമ്മി 30 50 70 ഉക്കൂണിങ്ങ 4 കൗശുയിട്ടു ഉദ്ദുമി നുവുയ നേർത്തു ശിരൽ ദിരൽ ദുനി ഉന്നുഷ തശ്ശിക്കേന്നപ്പടുനി ഉക്കൂണിങ്ങ 4 താക്കോട്ടുമ്പ കിക്കത്താരു ശിലോ നരൗട്ടാത്തോ ശിമയങ്ങി ഒക്കരിമാക്കേന്നത്തക്ക് മാനോയോ ഉദ്ദാങ്ങയോ തുങ്ങശുറ്റിയാകത്തി തബ്ബനി കുല്ലും മിനാരും മിത്തിദ്ദുഷി
1: Time now for Business Digest with Megan Reed.
2: Good morning. The Bank of Canada left its overnight interest rate unchanged at 2.25%, exactly where it's been since October of last year. At the press conference yesterday, Bank of Canada Governor Tiff Macklem outlined the situation.
3: We saw a pretty strong rebound in the Canadian economy in the spring. It's come into the summer with more momentum. That's certainly encouraging, but there is still slack in the economy, and new American trade actions have increased uncertainty about how sustainable that rebound is. On the inflation side, look, inflation's running 3%. That's too high. Our commitment over time is to deliver 2% inflation.
2: Macklem reiterated the central bank is going to be watching the economic impacts of both the U.S.-Canada trade war and the U.S.-Iran war very closely and will be out with its next forecast at the end of October. Some on Bay Street are now predicting that rate hikes could start in the fourth quarter of this year. Good news for anyone who drives. Ottawa is extending its temporary gas tax holiday. Federal Finance Minister François-Philippe Champagne made the announcement in